0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബി രാജം അയ്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ. ആദ്യം ആനന്ദ ഭൈരവി രാഗത്തിൽ വർണ്ണം കേൾക്കാം, ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by B. Rajam Iyer. He's accompanied on the violin by B. Shashikumar and on the mridangam by T. V. Gopalakrishnan. He begins his vocal recital with a varnam in the rag Anandabhairavi set to Aditaal.

0: ആനന്ദ ഭൈരവി രാഗത്തിൽ വർണ്ണമാണ് കേട്ടത്, ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണം ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി ത്യാഗരാജ സ്വാമികൾ രചിച്ച തുളസി ദള എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മായാമാളവ ഗൗള, രൂപക താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, തുളസി ദള. ഇൻ ദ രാഗ് മായാമാളവ ഗൗള സെറ്റ് ടു രൂപക താൾ.

0: തുളസീദള എന്നാരംഭിച്ച കീർത്തനമാണ് കേട്ടത്. രാഗം മായാമാളവഗൗള, രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, തുളസീദള. ഇന്ദ് രാഗ് മായാമാളവഗൗള, സെറ്റ് ടു രൂപകതാൾ.
0: ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച രാമചന്ദ്രസ്യ ദാസോഹം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ധർമ്മവതി, ആദിതാളം.
1: Now listen to a composition of Muthuswami Deekshithar, Ramachandrasya Dasoham. In the rag, Dharmavadi, set to Adithal.

0: രാമചന്ദ്രസ്യ ദാസോഹം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധർമ്മവതി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, രാമചന്ദ്രസ്യ ദാസോഹം. ഇന്ത് രാഗ് ധർമ്മവതി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി രാജം അയ്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ, മൃദംഗം TV ഗോപാലകൃഷ്ണൻ. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മന്ധരധാര എന്ന് തുടങ്ങുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി, തിശ്രജാതി, ത്രിപുടതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by B. Rajamayyar. He's accompanied on the violin by B. Shashikumar and on the mridangam by T. V. Gopalakrishnan. Now listen to a composition of Maharaja Swati Thirunal, Mandara Dhara, in the rag Todi, set to Tishrajadi Tributal.

0: മന്ദരധര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, തിശ്രജാതി ത്രിപുടതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു ആർ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ. മന്ദരധര ഇൻ ദ രാഗ് തോടി സെറ്റ് ടു തിശ്രജാതി ത്രിപുടതാൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച അലർശര പരിതാപം എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. രാഗം സുരുട്ടി, മിശ്രജാപ താളം.
1: ബി രാജമയ്യർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, അലർശര പരിതാപം. ഇൻ ദ രാഗ് സുരുട്ടി സെറ്റ് ടു മിശ്രജാപ താളം.

0: അലർശര പരിതാപം എന്ന മഹാരാജ സ്വാതി തിരുനാൾ പദമാണ് കേട്ടത്. രാഗം സുരുട്ടി, മിശ്രചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, അലർശര പരിതാപം. ഇന്ന് രാഗ് സുരുട്ടി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബി രാജം അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ബി രാജം അയ്യർ. Accompanying artists were B. Shashikumar on the violin and T.V. Gopalakrishnan on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ രാജ്കുമാർ ഭാരതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം. ആദ്യം മായാമാളവഗൗള രാഗത്തിൽ ദേവദേവ എന്ന കൃതി കേൾക്കാം, രൂപക താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Rajkumar Bharathi. He is accompanied on the violin by Thiruvira Shivanandan, on the mridangam by Alapuraji Chandrasekharan Nair, and on the ghatam by Ilanimel P. Sushil Kumar. Listen to the compositions of Maharaja Swadi Thirunal. He begins his Carnatic classical music concert with Deva Deva in the rag Mayamalava Gaula, set to Rubaka Thal.

0: ഇനി ഹമീർ കല്യാണി രാഗത്തിൽ ഗാംഗേയ വസനധര എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട്, ഹി വിൽ നൗ പ്രസന്റ് ഗാംഗേയ വസനധര ഇൻ ദ രാഗ് ഹമീർ കല്യാണി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാജ്കുമാർ ഭാരതിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം. അവസാനമായി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ പാഹി ജനനി എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പത്താളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic Classical Music Concert by Rajkumar Bharathi. He is accompanied on the violin by Thiruvira Shivanandan, on the mridangam by Alapuraji Chandrasekharan Nair, and on the ghatam by Ilanimel P. Sushil Kumar. Rajkumar Bharathi concludes his Carnatic Classical Music Concert with Pahi Janani in the rag Natakurunji, sets to Mr. Chapatal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് രാജ്കുമാർ ഭാരതിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ആലപ്പുഴ ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് by Rajkumar Bharathi. Accompanying artists were Thiruvira Shivanandan on the violin, Alappuzha G. Chandrasekaran Nair on the mridangam, and Ilanimel P. Sushil Kumar on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി ഹിമാദ്രി സുദേ, ശ്യാമാശാസ്ത്രി സാഹിത്യം, കല്യാണി രാഗം, രൂപകതാളം. ലിസൺ നൗ ടു ഹിമാദ്രി സുദേ, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി ഇൻ രാഗ് കല്യാണി, സെറ്റ് ടു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. Now we bring you a violin concert by C.S. Anuroop. He is accompanied by K.M.S. Mani on Mridangam, C.H. Srikumar on Tavil and Vellineeri Ramesh on Morsing. Aadhyam, Shri Ragathil, Shri Varalakshmi ennarambhikkunna Deekshithar Kruthi, Roopakathalam. The first item of this concert is Shri Varalakshmi in Shri Ragam set to Roopakathala composed by Muthuswami Deekshithar.

അടുത്തത് ധേനുകരാഗത്തിൽ തെലിയലേരു രാമ, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. KMS മണി മൃദംഗം, CH ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ CS അനുരൂപ്. ഹി ഈസ് അക്കംപനീഡ് ബൈ KMS മണി ഓൺ ദ മൃദംഗം, CH ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിൻ. അരുൺ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodi Surayyar.

അടുത്തത് ബ്രഹ്മമൊക്കട്ടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യ കൃതി. ആദ്യ താളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമൊക്കട്ടെ, കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ, സെറ്റു ആദിതാള, ഇന്ദരാഗ തിശ്രനട.

0: ഇതുവരെ കേട്ടത് സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സി എസ് അനുരൂപ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, സി എച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിൻ.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.